ജന്നമ്മാ കണ്ണ് സൗഖ്യമാ, അമ്മമ്മാ കണ്ണ് സൗഖ്യം താ. ജാനക്കി ചിന്ന പൂന പോട്ടിയാ, ഉണങ്കി മോദിത്തം പട്ടപ്പാട് പാത്തിയാട്. യാർക്കും അഞ്ചിടാത സിംഗം താ, ഉറത്തി പാറുങ്ക മങ്കിടാത തങ്കം താ. ജന്നമ്മാ കണ്ണ് സൗഖ്യമാ, ആമമ്മാ കണ്ണ് സൗഖ്യമാ, എന്നമ്മാ കണ്ണ് സൗഖ്യമാ, ആമമ്മാ കണ്ണ് ഫാന്റാസ്റ്റിക്.